മീനാകുമാരി, പാർവതിഭായി, പുറൻപാസി, എം ഡി ഷാക്കീർ, മെഹ്റൂൺ, പ്രവീൺ, സുന്ദർരാജ്, ജഗന്മാത, ജി വെങ്കടേശ്വരരാവ്, ഇൻകാ വീരി സ്നേഹബൃന്ദം. മരി വീരందరి కోసం ఎస్పి బాలసుబ్రహ్మణ్యం చిత్ర ఆలపించిన ఈ గీతం

0: മാവത്തേക്ക് ശരിയെ നമ്മൾ പിലിസ്തുന്നു
1: സ്വർഗാധിപതിനെ
0: പ്രാർത്ഥിപ്പിച്ചു ഭഗവന്തുനെ
1: ദേവനുള്ള സ്വർഗാധിപതിനെ വീക്ഷിച്ചു നീ എന്തിനെക്കുറിച്ചാണ് ചെപ്പോണാ നീ ചക്കലി താരമാണ് ഒക്കെസാരി മിക്കിരി നീ ചെക്കിലൊക്കെ വേണമെന്ന് ആ സ്വർഗം ഉണ്ടെങ്കിലേക്ക് വെച്ചാണ് ശരി
0: പാദമ്പലക്ക് നമസ്കാരമു
1: അവനു
0: പൂജ്യം മാവത്തേക്ക് ചേര വച്ചു మేము చేసుకున్న పుణ్యఫలము మహాశయ తమరు వచ్చిన పరేంటో వినయండి
1: నీ అన్నము చందము నీ రమణీయ రూపమును గాంచి ఆ స్వర్గమునికి వచ్చానే